പുസ്തക സംഭ്യാപാദം സിൽപൂജ്യ സ്മകൾ സമാദം മുഖ ചൂർ വിമുഖൻ സാരങ് ത്രേപാലത്തെ ഹാൽ വിചാരങ് ഗൽമാലാത്തൽ കുല്ലാട്ടം ദേ തോത്തി വസ്ത്ര പാട്ടം ജേ ജാർസ് ഭ്രമം കർമ്മം സഭോ കട നിശ്ചോ കർമ്മം കഹോ നാനക് നെ ചോത്യ ഹവേ.